ಕಾಲೇಜಿರು ಸಮುದಾಯ ಬಾನುಲಿ ರೇಡಿಯೋ ನಿನಾದ 90.4 FM ಲ ಪ್ರತಿ ತಿಂಗಳ್ತು ಸಿರೂತ ತಿಂಗಳ ಸಂಪಿನ ನಾಲ ಮತ್ತು ವಾರತ್ತು ಲಾಸ್ಟ್ ತಿಂಗಳಾಸ ವಿಶೇಷ ಮಾಯೋ ಬ್ಯಾರಿ ಪಾಸಿರೋ ಕಾರ್ಯಕ್ರಮ ಪ್ರಸಾರ ಉಂಡು. നിങ്ങളുടെ പ്രതിഭ, അനുഭവ, കവന, കത്ത്, പാട്ട് പിന്നെ ചൊമ്മ വിചാരങ്ങ ഷേറാക്കുകോ. ഇതൊരു ഭാരി നല്ല വേദിക്ക. നിങ്ങൾ ഞങ്ങളുടെ കാര്യക്രമത്തെ ഭാഗവഹിച്ചു. ബാരി ബാസര എസില് സംസ്കൃതി നിങ്ങളുടെ ധ്വനിരോ കേപ്പാട്ടു തപ്പാണ്ട് കാതു കൊടുക്കൊരു എസ് ഡി എം കോളേജിരു സമുദായ ബാനുലി റേഡിയോ നിനാദ 90.4 FM.